ശ്രോത്രങ്ങള്, ഇന്നത്തെ റംസാൻ സിൽസില കാര്യക്രമത്തില് ബാരിഡോ ഹിരിയ സാഹിത്യ ലേഖക കവി പിന്നെ ചിന്തക്കായിട്ടുള്ള കെ പി അബ്ദുൽ ഖാദർ കുത്തത്തൂർ അയാളുടെ നല്ലതൊരു ബുക്കിൽ നിന്നെടുത്ത് ജീവനത്തെ പ്രതിബിംബിച്ചോ മാനവീയത്തെ പിന്നെ സൗഹാർദ്ദത്തെ ഈ ഒരു എൽത്തുങ്ങ കേട്ടുണ്ടാവുക.

0: യശോത്രങ്ങളെ കേട്ടുകൊണ്ടുള്ള ഇത് റേഡി സാരംഗ് 107.8 FM. ഇത് രംഗ് രംഗ് ജീവന മുന്നേറ്റുള്ള ഞാൻ നിങ്ങളോ ആർ ജെ സൈഫുള്ള കുത്തർ കേട്ടുകൊണ്ടുള്ളത് മൈക്കാൽ തൽക്ക കാര്യക്രമം. സോ അതേപോലെ ഇന്നത്തെ ഈ ഒരു കാര്യക്രമത്തിൽ നിങ്ങൾ ചോരക സംബന്ധപ്പെട്ടത് നാളക്കളി നടക്കരക്കത്ത് വിശ്വ രക്തദാനികളുടെ ദിനാന്ത എന്തുകൊണ്ട് സോ അതിൻ്റെ മഹത്വത്തെ ബഗ്ഗെ പിന്നെ ചോരയുടെ ഒരു സൈഡിൽ മഹത്വത്തെ ബഗ്ഗെ കൂടെ മുണ്ടിയുണ്ടിന്ന് പിന്നെ ബ്ലഡ് ബാങ്കിൽ എന്തിനെ ചോരയുടെ കുറത്തായിട്ടുണ്ട് വിശ്വ ഈ രക്തദാനിമാർ എത്ര പോയിട്ട് ചോര കൊടുക്കണം ചിലരക്കത്തെ ഒരു വിചാരത്തൊട്ടെങ്കിൽ എന്തൊരു മുണ്ടിയുണ്ടിന്നമ്മ. സോ ഇതേ സന്ദർഭത്തിൽ ഞങ്ങളൊട്ടിക്ക് ഡോക്ടർ സുൽഫിക്കർ ഇയാളെ ഞങ്ങളൊട്ടുകയുണ്ട്. സോ ഇതിലും കൂടെ വെൺല ഹോസ്പിറ്റലും കൂടെ കാര്യനിർവഹിച്ചിട്ടുണ്ട്. സോ ഇയാളൊട്ടിക്ക് നേരമായിട്ട് കൂടെ കേക്ക്. ഹലോ,
1: ഹലോ,
0: ഹലോ, അസ്സലാമു അലൈക്കും സർ.
1: വഅലൈക്കും സലാം
0: ഡോക്ടർ. ഇന്നത്തെ കാര്യക്രമത്തിൽ ചോരക സംബന്ധപ്പെട്ടത് കൂടെ മുണ്ടിട്ടുള്ള ഇപ്പൊ നാളക്കളി വിശ്വ രക്തദാനികളെ ദിനം കൂടെ എന്തുണ്ട്. സോ ഇതെല്ലാം നോക്കുമ്പോത്തേക്ക് ഇന്നത്തെ ഈ ഒരു വാട്സപ്പ് ലൗഡോടെ എല്ലാം നോക്കുമ്പോത്തേക്ക് ചോരയുടെ കുറത്തുണ്ട് ചോരയുടെ കുറത്തുണ്ട് ചെന്ന് ചുമ മെസ്സേജ് കൂടെ വന്നിട്ടുണ്ട്. സോ ഇതിനെ പറ്റി എന്തൊരു ചിലരാ സർ?
1: അതെ, ചോരത്തെ ആർട്ടിഫിഷ്യൽ ആയിട്ട് പ്രൊഡക്ഷൻ ഒക്കെ ആവില്ല. അത് ദാനങ്ങളെ ഡൊണേഷൻ ആക്കിട്ട് അങ്ങനെ ദാനം ആക്കിട്ട് ഞങ്ങൾക്ക് ബ്ലഡ് ബാങ്കിൽ അത് എടുക്കാവൂ ബ്ലഡ്.
0: അപ്പോ
1: നമ്മ സ്വന്തമായിട്ട് ഞങ്ങ ഇത് ബ്ലഡ് കൊടുത്തെങ്കിൽ ഞങ്ങൾക്ക് അത് കിട്ടും ബ്ലഡ്. സോ അത് കാരണം ഞങ്ങൾക്ക് ഇപ്പൊ ആര് ഇപ്പൊ കൊടുക്കുമ്പോ ദാനങ്ങളെ കുറച്ചാകുമ്പോ ഞങ്ങൾ ബ്ലഡ് ബാങ്കിലും കുറച്ചാവൂ.
0: അപ്പൊ
1: അത് ഞങ്ങൾ എങ്ങനെ ഇത് ജാസ്തി ആക്കുക ഞങ്ങൾ ക്യാമ്പ് ആക്കുക പിന്നെ വോളണ്ടറി ആയിട്ട് ഞങ്ങൾ പ്രൊമോട്ട് ആക്കുക ബറോ ബ്ലഡ് ബാങ്കില്
0: മാത്ര
1: ഈ ആൾക്കാര് ഞങ്ങൾ അത് സപ്പോർട്ട് ആകുന്നു അതിൽ
0: സപ്പോർട്ട് ആക്കും.
1: അപ്പൊ അങ്ങനെ കൊടുക്കോ വേണ്ട കൊടുക്കോ വേണ്ട ചെന്ന് ഞങ്ങൾക്ക് പേടിയാവും കൊടുക്കോ മനസ്സ് വേണ്ടില്ല.
0: അപ്പൊ
1: അങ്ങനെ ആകുമ്പോ എന്താവും ചോര കുറത്താവും. പിന്നെ ഒരുക്ക ഒരാൾ കൊടുത്തെങ്കിൽ ആ ചോര അത് മൂന്ന് തിങ്ങൾക്ക് അയാൾക്ക് പിന്നെ കൊടുക്കാവില്ല ചോര പിന്നെ മൂന്ന് തിങ്ങൾ കഴിയണം
0: കഴിയണം.
1: അത് ഇപ്പൊ എല്ലാ ജാസ്തി ദാനികൾ വന്നെങ്കിൽ
0: ഞങ്ങൾക്ക്
1: ബ്ലഡ് കുറച്ച ബണ്ടില്ല. ഇത് ഇതില് ബ്ലഡ് കൊടുക്കറിൽ എന്ത് ദോഷം ഇല്ല
0: അങ്ങക്ക്
1: ലാഭമേ ഇല്ലാതെ അല്ലാതെ അങ്ങക്ക് അതിൽ എന്ത് ദോഷം ഇല്ല അതില്
0: അങ്ങ
1: കൊടുത്ത് എത്ര ബ്ലഡ് കൊടുക്കറാറ് എന്നെങ്കിൽ അങ്ങനെ 5 ലിറ്റർ ബ്ലഡ് ഇക്കറ്
0: അതില്
1: 350 അല്ലെങ്കിൽ 450 ML കൊടുക്കുറങ്ങ.
0: ഓക്കെ,
1: യാറ വീട്ടിൽ നിന്ന് 450 കൊടുക്കറാറ്
0: അതിൽ
1: ഒരു 50 മിനിമം വേണം 50 ഞങ്ങൾ 350 ML കൊടുക്കറോ 350 കൊടുക്കറ അത്രമേ കൊടുക്കറോ ആ ബ്ലഡ് അങ്ങ് കൊടുത്തത് അങ്ങക്ക് റിട്ടേൺ ആയിട്ട് 24 മണിക്കൂർ അല്ലെങ്കിൽ 48 മണിക്കൂറിൽ കിട്ടറ് പെറോ കിട്ടറ്
0: പെറോ കിട്ടറി
1: ഞങ്ങളെ ബ്ലഡ് പോയതെല്ലാം അത് റീജനറേഷൻ ആയിട്ട് അതില് പ്രൊഡക്ഷൻ ആക്കരു ഞങ്ങൾ എത്ര. അപ്പൊ അതില് ഞങ്ങൾക്ക് കൊടുത്തതിൽ എന്ത് ലാഭം ഇല്ല
0: അതില്
1: ഞങ്ങക്ക് എന്തോ ഒരു ഫായ്ദെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഫായ്ദമേ ഉള്ളു അതില്.
0: അതില്
1: ഞങ്ങൾ ഒരു 3 അല്ലെങ്കിൽ 4 ജീവ പച്ചവാക്കിയ പോലെ ആവും.
0: അത്
1: ഇപ്പൊ വെച്ചെന്നെങ്കിൽ 3-4 കോമ്പോണൻസ് ആയിട്ട് ഡിവൈഡ് ആക്കറ.
0: അപ്പൊ
1: ഒരാള് ഒരേ ചോര കൊടുത്തെങ്കിൽ 4 ആൾക്ക് കിട്ടുന്നത് 4 അത് കോമ്പോണൻസ് സെപ്പറേറ്റ് ആക്കറ ഒന്നിൽ പ്ലാസ്മ ആക്കറാറ് ഒന്ന് കെമ്പ് ചോര ആക്കറാറ് പിന്നെ ഒരു പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട്
0: പിന്നെ
1: അങ്ങനെ ക്രയോപ്രസിപ്റ്റേറ്റഡ് ആക്കറ. അപ്പൊ അങ്ങനെ ജാസ്തി ആയിട്ട് 3 ആൾക്ക് കിട്ടു
0: ചിലത്
1: 4 ആൾക്ക് കിട്ടു ചില ആളെ.
0: യെസ് ഓക്കെ, ഒട്ടേറെ ഇത് നോക്കുമ്പോ ഇതിൽ നിന്നിട്ട് നമുക്ക് ചുമ ബെനിഫിറ്റ് ആവൂല്ലേ അല്ലേ സാറെ?
1: ബെനിഫിറ്റ് ഇല്ലേ? അപ്പൊ ചോര കൊടുത്തേല് ഞങ്ങൾ പേടിക്കോക്കെന്തില്ല ഞങ്ങൾ ചോര കുറവാവോ അതാവോ ഇതാവോ
0: അതിന്റെ
1: പേടിക്കോക്കില്ല. അപ്പൊ ആ ചോര കൊടുത്തേൽ എന്താവും ഞങ്ങള് ജനറൽ ചെക്കപ്പ് ആവോ ഓർക്ക
0: എന്തോ
1: എല്ലാ ബ്ലഡ് ടെസ്റ്റ് ആക്കാറ് ഞങ്ങൾ എന്തിപ്പോ കായല ഉണ്ടാണ്ട് ബ്ലഡ് റിലേറ്റഡ് കായല ഉണ്ടാ കൊറേ ടെസ്റ്റ് ആക്കാറ് 4-5 ടെസ്റ്റുകൾ
0: ആക്കാറ്
1: പിന്നെ എല്ലാ എല്ലാം നോക്കറ ചെക്ക് ആക്കാറ്.
0: അപ്പൊ
1: അത് ഫിറ്റിന്നെങ്കിൽ കൊടുക്കാവൂ.
0: അപ്പൊ
1: അത് ഞങ്ങൾക്ക് പിടിയാവും ഞങ്ങൾ ഫിറ്റ് ഉള്ളാണ്ട് ഞങ്ങൾ എന്ത് പ്രോബ്ലം ഇല്ല വെയിറ്റ് നോക്കാറ് ഞങ്ങൾ അണ്ടർ വെയിറ്റ് ഞങ്ങൾക്ക് പിടിയാവൂ
0: അല്ലെങ്കിൽ
1: ഞങ്ങള് ചോര നോക്കാറ് അങ്ങനെ ഹീമോഗ്ലോബിൻ ടെസ്റ്റ് ആക്കാറ് അത് കുറത്ത് എന്തെങ്കിലും അതിൽ ഗൊത്താവും.
0: ഹീമോഗ്ലോബിൻ ആണിലും പെണ്ണിലും എങ്ങനെ സർ?
1: ഏത്
0: ഹീമോഗ്ലോബിൻ ആണിലും പെണ്ണിലും എത്ര?
1: അതെ, ആണുങ്ങളില് 13.5 ഇക്കണു,
0: പെണ്ണുങ്ങളിൽ
1: 12.5. ജനറലി 12.5 ജാസ്തി എടുക്കറ ബ്ലഡ് എടുക്കറ.
0: ഓക്കെ,
1: അതിൽ കീഴിലെന്തെങ്കിലും എടുക്കില്ല ബ്ലഡ് എടുക്കില്ല
0: ബ്ലഡ് എടുക്കും അത്
1: ബ്ലഡ് അങ്ങ് പ്രൊഡക്ട് ഇതാക്കിട്ട് മരുന്നെല്ലാം കുടിച്ചിട്ട് ബ്ലഡ് ജാസ്തി ആക്കി പിന്നമേ എടുക്കുറോ അത്
0: എടുക്കുറോ അത്. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ ഒരു പേഷ്യന്റ് ഇക്കറ് ആ പേഷ്യന്റ് കൂടെ ചോരയുടെ അഗത്യമുണ്ട്. അപ്പൊ ആ സന്ദർഭത്തിൽ അവിടെ അങ്ങനെ ഫാമിലി മാറിക്കറാറ് அயங்கு அங்க கொடுக்க போண்டல பட் அங்க ஆர்கனைசர் மேல டிபெண்ட் ஆயிக்கிறாரு. சோ இது எந்திர செல்றாரு சார் அங்க ஃபர்ஸ்ட்கே பிரிஃபரன்ஸ் ஃபர்ஸ்ட்கே அங்கமே கொடுக்கணும்னு சந்தலே உள்ளது.
1: ஓகோ இப்போ பிளட் இப்போ குறைத்தின்ன காரணங்க ரிலேட்டிவ்ஸ் ஹெல்ப் ஆகணும் அங்கமே பிளட் கொடுக்கணும் அப்ப அது அங்கு கிட்டுரு சில இங்க பிளட் குறைத்த பண்டி இல்ல பிளட் பேங்க்ல இப்ப ஆ ரிலேட்டிவ்ஸ் க்ளோஸ் ரிலேட்டிவ் ஃபர்ஸ்ட் ரிலேட்டிவ் ஆறு இல்லாரு அங்கே பிளட் ஆ பேஷண்ட்க்கு
0: கொடுக்கல
1: அது ஒரு ரியாக்ஷன் அவருன்னு சொல்லிட்டு ஒரு கிராஃப்ட் வர்சஸ் ஹோஸ்ட் டிசீஸ் உண்டு அப்ப அது எந்த அவரு அங்க கொடுத்தது பேரங்க்கு கொடுக்கறாரு அப்ப அது காரணக்கு க்ளோஸ் ரிலேட்டிவ் ஃபர்ஸ்ட் ரிலேட்டிவ் பிளட் அப்புறம் இப்ப கொடுக்கல அது அது அது ஸ்டாண்டர்ட் ப்ரோட்டோகால் அது அப்ப எந்த அவரும் சொன்னீங்க நமக்கு அவர் குறைத்த என்னது அங்கு அதுல பிளட் சப்ஸ்டிடியூட் ஆகும் அங்கு இங்கு கொடுக்க ஆகும் அப்ப இல்லைங்க நமக்கு நமக்கு பிளட் இல்லைங்க கொடுக்க ஆகல அப்ப அதுல அதுக்கு நாங்க கேட்கிறோம் பிளட் குறைத்த என்ன சபுல நாங்க கேட்கிறோம் இப்ப நெக்ஸ்ட் ஒருத்த பண்டா அவனுக்கு நாங்க பிளட் கொடுக்க இல்ல நாங்க எங்க கொடுக்குறோம் அதுக்கோஸ்கர நாங்க ரிலேட்டிவ்ஸ் பிளட் எடுக்கிறோம் அப்ப அவங்களுக்கு க்ளோஸ் ஃப்ரெண்ட்ஸ் ரிலேட்டிவ்ஸ் எல்லாம் பிளட் எடுக்கிறோம் சோ அங்கே பிளட் பேங்க்ல பிளட் இருக்குற
0: பப்ளிஷ்மெண்ட்
1: அப்ப ஆ பப்ளிஷ் ஆகும்போது அங்க அவட போயிட்டு கொடுக்க இல்லைங்க பிளட் பேங்க் இல்ல ஏது பிளட் பேங்க்கும் வர வென்லாக் பிளட் பேங்க்ல எல்லாம் பாப்பது அங்கு போண்டோம் பிளட் அப்ப அங்க பிளட் சதுக்காக்கிய போல வரும் அது ஒரு சதுக்கா போலமே வரும் ரேர் பிளட் குரூப்ல கொஞ்சம் நமக்கு ப்ராப்ளம் ஆகும் ஓ நெகட்டிவ் பேபி அந்த அப்ப நாங்கள பிளட் பேங்க்ல ஓ நெகட்டிவ் ஸ்டாக் இன்னும் சபுல கிடா வரும் பச்சோக ஆயிடுது அப்பலே பிளட் கொடுக்க பேனித்து அப்ப கொடுத்தாரு அப்ப சரி ஆயிடுது அதுல மாத்தம் அது நாங்கள ரெடி ஸ்டாக் இன்னங்கு நமக்கு அது ஜாஸ்தி உபயோகம் ஆகும்
0: பிளட் கொடுக்கிறது செம்ம அகத்திய அது கண்டித்தமாயிட்டும் கூட உண்டு ஒரு பிளட் கொடுக்கறதுல கொண்டுத்து அயல் ஒரு டாக்டர் எக்ஸாம்பிள் கூட சொல்ற ஒரு சிறிய கிடாவுக்கு பேணித்து பிளட் பேணித்து ஆ சந்தர்ப்பத்தில் பேரோட ஸ்டாக் இந்த சபில் அது கொர்த்தப்பமே ஆ கிடவு கியூர் ஆயிடுது ஸோ இங்கத்தது எத்தரமாக உதாரணங்கள் உண்டு ஸோ ஐ சபில் ஆ விஷயத்தில் ஒருத்தர் ஆலோசனைக்கணும் ஸோ அதே போலமே எத்தரமா லாக் லாக் ஆள் மாறினாங்களே தட்சிண கன்னட ஜில்லையில் உள்ளார் பாவா ஸோ எல்லாரும் கூட மனசாக்கித்து பிளட் பேங்க்ல நல்ல ஆரோக்கியவந்த வக்தி அதர்ல ஒரு 10,000 ஆலாயங்கிக்கலே ஸோ எல்லாரும் போய்த்து நல்ல மனசாக்கிது கூட கொடுத்தன்ட்டாயங்க பிளட் பேங்க்ல சாரட குறைத்த பண்ணல எத்தனமா பேஷண்ட்டுக்கு அது ஹெல்ப் ஆகும் எத்தனமா பேஷண்ட்டு ஜீவ உழிச்ச போல ஆகும் ஒரு சோர கொடுக்கறது நின்றுத்து அதில் நின்றுத்து பிளேட்லெட் எடுக்கிறாரு பிளாஸ்மா அதே போலமே சோரடையில வர்க்கீகரணம் ஆக்குறாரு ஸோ இது வேற வேற பேஷண்ட்டுக்கு கூட கொடுக்குறாரு இதில் நின்றுத்து 4 ஜீமத்தை உழிச்ச போல ஸோ ஒரு 10 பக்கம் நீங்கள் சோர கொடுத்த எத்தனமா ஜீமத்தை ஒழிச்ச போல எத்தனமா ஒரு சொதக்காய்க்க போல ஆகும் ஐது கொண்டுத்தே ரத்த தானத்தோ மகாதானன்ட்டு கூட சொன்னோம் ஸோ ஒரு காலர் உண்டு ஹரண்டு கேக்கோ ஹலோ நமஸ்தே நமஸ்தே நமஸ்தே நளினி கோட்டைக்காரு பண்ணலையே மேடம் ಅದೇ ಅದೇ ಆರೋಗ್ಯವಂತ ವ್ಯಕ್ತಿ ಮಾತ್ರ, ಅದೇ ಅನಾರೋಗ್ಯ ವ್ಯಕ್ತಿ ಕೊಡ್ಕೋಗಿಲ್ಲ.
2: ಪಾಲಕ್ ಚೊಪ್ಪಲ್ ಉಂಡಲ್ಲ, ಅದೆಲ್ಲ ಕುರ್ಚ ಜಾಸ್ತಿ ತಿನ್ನೋನು. ಪಿನ್ನ ಬೀಟ್ರೂಟ್ ಉಂಡೆ ಕರಿ ಅದ ಇದೆಲ್ಲ ಜಾಸ್ತಿ ಹಾಕಿಟ್ಟು ತಿನ್ನೋನು. ಅಪ್ಪ ಚೋರಂಡೆ ಕೊರತೆ ಬರ್ನಿಲ್ಲ, ಇಪ್ಪ ತಡಿಗೆ ಚೋರಂಡೆ ಕೊರತೆ ಬರ್ನಿಲ್ಲ. ಊಟ ಬ್ಲಡ್ ಬ್ಯಾಂಕಿಂಡ ಚೋರಂಡೆ ಕೊರತೆ ಹೆಂಗೆ ಚೆಂದ ಉಂಟುಲ್ಲೋ ನಂಗೆಲ್ಲ ತಡಿಗೆ ಚೋರ ಅಂದ್ರುಂಡ. ಸೊ ಅದು ಚೊಮ್ಮೆ ಅಗತ್ಯ ಬೇನಿಲ್ಲ, ಹೆಂಗೆ ವೀಕ್ನೆಸ್ ಬೇರೆ ಬೇರೆ ಪ್ರಾಬ್ಲಮ್ಸ್ ಎಲ್ಲ ಕ್ರಿಯೇಟ್ ಆನ ಆಯ್ದುಕೊಂಡು ತದೆ. ಹಲೋ ಹಲೋ, ಕೇಕನ್ನ ಓಕೆ ಓಕೆ ಓಕೆ. ಅದೇ ಅದೇ ಅದೇ ಓಕೆ. ನೆಕ್ಸ್ಟ್ ಇಂದ ಹಿಂಗೆ ಚೋರಂಡ್ ಅಗತ್ಯ ಬೇನುಂಟ ಹಿಂಗೆ ಕಾಲ್ ಹಾಕಿ 100% ಹಿಂಗೆ ವ್ಯವಸ್ಥೆ ಹಾಕೋಣ. ಓಕೆ, ಅಪ್ಪ ಸಂಪರ್ಕ ಇಲ್ಲ, ನೀ ಇಪ್ಪ ಸಂಪರ್ಕ ಉಂಡಲ್ಲೇ. ಓಕೆ ಓಕೆ, ಅದೇ ಅದೇ ಅದೇ. ಎಸ್ ಎಸ್ ಎಸ್, ಥ್ಯಾಂಕ್ ಯು, ಥ್ಯಾಂಕ್ ಯು ಸೋ ಮಚ್. ಎಸ್ ಓಕೆ, ನಳಿನಿ ಕೋಟೆಕಾರಿ ಮುಂಕೂಡ ಚೊಂದೋಟಲ್ಲಿ ಎಂದ್ರೆ ಚಂದಂಟ ಹಿಂಗೆ ಅದೇ ಡೆಲಿವರಿ ಸಮಯದಲ್ಲಿ ನಕ್ಕೂ ಕೂಡ ಆ ಸಂದರ್ಭದಲ್ಲಿ ಚೊಮ್ಮೆ ಅಗತ್ಯ ಬೇನಿಂತು ಹಂಗಂತ ಕಂಡೀಷನ್ಲಿಂದ ಅಂತ ಎಂಚಂದ. ಇದು ಓರಾಲ್ಡೆ ಪ್ರಾಬ್ಲಮ್ ಅಲ್ಲ, ಎತ್ತರ ಆಲ್ಮಾರ್ಗೆ ಹೆಂಗಂಥವ್ರು ಪ್ರಾಬ್ಲಮ್ಸ್ ಕೂಡ ಆಯಿರೆ. ಚೋರಡೆ ಕೊರತಕೊಂಡತ್ತು ಚೊಮ್ಮೆ ಪ್ರಾಬ್ಲಮ್ಸ್ ಕೂಡ ಆಯಿರೆ ಆಯ್ದುಕೊಂಡತ್ತು. ಪ್ರತಿಯೊರಾಲ್ ಮನಸ್ಸಾಕನು ಚೋರಡೆ ಚೋರ ಕೊಡುಕುರುದಲ್ಲಿ ಕೊಂಡತ್ತು ಎಂದ್ರೆ ಮಹತ್ವ ಉಂಡ, ಅದ್ರ ಬೆನಿಫಿಟ್ ಎಂದ್ರೆ ಉಂಡ, ಅದ್ರ ನಂಗೆ ಮನಸ್ಸಿಲಾಕನು. ಅದರಂಟಿ ಯಾರ ಅವ್ರ ಜೀವತ್ತೆ ಉಳ್ಚೊಂಟುಲ್ಲ ಚಲ್ರಂಗೆತ್ತೋ ಅವರು ಆತ್ಮತೃಪ್ತಿ ಅಂದ್ರುಂಡ. ಸೊ ಅದ್ರೂ ಕೂಡ 100% ನಂಗೆ ಮನಸ್ಸಲ್ಲಿ ಬೇಕು. ಸೊ ಇದೆಲ್ಲ ಇನ್ನಪ್ಪ ಒರಾಲ್ಡೆ ಚೋರ ಕೊಡುಕುರುದಲು ಯಾವ್ದಾರು ಎಂದು ಇದಾವಲ್ಲೇ. ಪಿನ್ನ ಪೇಡಿ ಅಂತೂ ಖಂಡಿತ ಮಾಯಿಟ್ಟು ಮೇಲೆ ಡಾಕ್ಟರೇ ಚಂತಿಪ್ಪ, ಡಾಕ್ಟರ್ ಜುಲ್ಫಿಕಾರ್ ಆಯಲೇ ಚಂತಿ. ಎತ್ತರಮ ವರ್ಷದಲ್ಲಿ ಪರ ಬ್ಲಡ್ ಬ್ಯಾಂಕ್ಲು ಕಾರ್ಯಾಚರಿಸಿ ಉಂಟುಲ್ಲ ವೆನ್ಲಾಕ್ ಹಾಸ್ಪಿಟಲ್ ಉಳ್ಳ ಅಂಕೇತ ಡಾಕ್ಟರ್ ಚಂದ ಉಂಟು ಎಂದೂ ಪೇಡಿಕೆ ಇಲ್ಲದೆ. 24 ಗಂಟೆ ಉಲ್ಗತ್ತಲ್ಲಿ ಬುದ್ಧಿ ಚೋರ ಹಿಂಕ್ ಬಂದ್ರಿ ಅತ್ತರಮೇ 24 ಗಂಟೆ. ಇಪ್ಪ ನಾನೇ ಎಕ್ಸಾಂಪಲ್ ಚಲ್ರಿ, ಇಪ್ಪ ನಾನೇ ಇರತ್ತೆ ಇಲ್ಬೇಕು ಚೋರ ಕೊರತು ತಿಂದೆ ಟೈಮ್ಗೆ ನಕ್ಕದ ಹಂಗಂತವ್ರು ಪ್ರಾಬ್ಲಮ್ ಬಂತಿಲ್ಲ. 24 ಗಂಟೆಯಲ್ಲಿ ನಾನು ಅತ್ತರ ಆ್ಯಕ್ಟಿವ್ ಆಯ್ತೀನಿ, ಇಂಡು ಚೋರ ಕೊರ್ತಂದ ಹಿಂಗೆ ಪಿತ್ತೆ ಅಂಡ್ ಪೈತು ನಡೆದುಂಟು ಕಲ್ಚೊಂಡು ಕೂಡ ಇನ್ನು. ಸೊ ಹಂಗಂತಂದು ಬೆಲ್ಲೋರು ಪ್ರಾಬ್ಲಮ್ 100% ಆಗಲ್ಲೇ. ಏದೋರು ಪೇಡಿಯೂ ಬೇಡ, ಈ ಪೇಡಿನ ಟೈಮ್ಗೆ ಎಲ್ಲದಕ್ಕೂ ಕೂಡ ನಂಗೆ ಮುನ್ನಲ್ಲಿ ಹೋಗಾವಲ್ಲೇ. ಆಯ್ಸಬಲು ಪೇಡಿರೇ ಬಿಟ್ಟು ಬಿಡೋಣ, ಮುನ್ನಲ್ಲಿ ಪೋಣು. ಸೋಷಲ್ ಆಯಿಟು ಲಂಕಿತು ಕೊರಿಯ ಸೇವಿಂಗ್ ಎಂದ್ರುಂಡ ಅದ್ರಲ್ಲಿ ಇದು ಪೆಟ್ರೆ ಅವ್ರು ಚೋರ ಕೊಡ್ಕೊಡೋದು ಅದರ ಚರಿಯ ಮಹತ್ವ ಅಂದಲ್ಲ ಬೆಲ್ಲೆ ಮಹತ್ವ ಅದು ಕೊಂಡತ್ತೆ. ರಕ್ತದಾನ ಮಹಾದಾನ ಅಂತ ಕೂಡ ಚಲ್ರು ಒರಾಲ್ಗೆ ಚೋರು ಕೊಡ್ಕ್ರ ಅನ್ನದಾನ ಅದು ಕೂಡ ಶ್ರೇಷ್ಠ ದಾನ. ಈ ಸೈಡ್ಲಿ ರಕ್ತದಾನ ಅದು ಮಹಾದಾನ. ಇದರ ಬಿಸಿಯತ್ತಲ್ಲಿ ಚೊಮ್ಮೆ ನಂಗೆ ಎಂದರೆ ಮುನ್ ಎಲ್ಲರೂ ಮುನ್ನಲ್ಲಿ ಬರ್ನು. ಕ್ಯಾಂಪ್ಗೆ ಅವಡೂಡ ಆಯೋಂಟಿಕ್ರ ಬ್ಲಡ್ ಇದೆ ಅದೇ ಅಂಕಂಕ ಬಿಟ್ಟಿದ್ದು ಎಂಚಂದಂಟ ಹಿಂಗೆ 4 ಕಲೆ ಲಂಕೆ ಎಮರ್ಜೆನ್ಸಿ ಬನ್ರಿ. ಹಿಂಗಂತ ಇನ್ಸಿಡೆಂಟ್ ಎತ್ತರಮ ಆಯಿರು. ಕೊರಿಯಾಲ್ಗೆ ಕ್ಯಾಂಪ್ ಹಾಕ್ರೆ ಸಂದರ್ಭದಲ್ಲೂ ಕೊರಿಯಾಲ್ಡೆ ಅನ್ಯತೆ ಮುಟ್ಟತೆ ಕ್ಯಾಂಪ್ ಹಾಕೊಂಬತ್ತಗು ಅದರ ಮುಟ್ಟತೆ ಕೊರಿಯ ಸ್ಥಳೀಯ ಮಾರೆ ಬಿಳಿಕಿರ ಬ್ಲಡ್ ತರು ಬ್ಲಡ್ ತರು. ಏ ನಂಗೆ ಕಲ್ಲ ಆಗಲೇ ನಂಗೆ ಬಂಡಿಲ್ಲೆ ನಂಡೆ ಇಲ್ಲಿ ಚೋರ ಇಲ್ಲ ಅದಿಲ್ಲ ಇದಿಲ್ಲ ರೀಸನ್ ಎಲ್ಲ ಚಂತು ನೆಪ ಚಿಂತು ತಪ್ಪಾಟ್ರಾರೆ. ಬಟ್ ಅದೇ ಪೋಯಂಕೆತ್ತ ವ್ಯಕ್ತಿ ಮಾರೆ ಅಂಕು ಅವರು ಟೈಮ್ ಬಂದಿಕ್ರೆ ಆ ಟೈಮಲ್ಲಿ ಬಂದಪ್ಪ ಐರದು ಎತ್ತರಮ ಹಂಗಂತ ಪ್ರಕರಣ ಇರಿ ಎಂಚನೆ. ಆ ಸಂದರ್ಭದಲ್ಲಿ ಹಂಗಲೇ ಕಂಡೀಷನ್ ಬ್ಯಾಡ್ ಇನ್ನಪ್ಪ ಸಂದರ್ಭದಲ್ಲಿ ಹಾಸ್ಪಿಟಲ್ಲಿ ಅಪ್ಪ ಅಂಕೆ ಅಗತ್ಯ ಬೇನೆ ಇರ ಅಪ್ಪ ಹಂಗಮೇ ಬಂತು ಕಾಡಿಯದು ಬೇಡಿಯದುಂಡು ನಂಗೆ ಚೋರ ಕಿಟ್ಟು ಅಂಟು 2 ಯೂನಿಟ್ಸ್ ಅವ್ರ ಜಂಡು ಕುಪ್ಪಿ ಚೋರ ಕಿಟ್ಟು ಅಂಚಂತ ಬೆಗ್ಗಾಕಿಯದುಂಡು. ಸೊ ಅದು ಕೊಂಡು ತೈಟಿಕ್ರು ಚಲ್ರು ಕ್ಯಾಂಪಂಗೆ ನಡೆದಪ್ಪ ಚೋರ ಕೊಡ್ಕರು மனசு கொண்டு சோரை கொடுக்குறோம், திருப்தியோடு கூட சோரை கொடுக்குறோம். நிகழ்ந்து சோரை இன்னொரு ஆள் ஜீமம் உழிச்சோண்டு சொல்கிறீங்கத்தோ ஆத்ம திருப்தியோடு கூட சோரை கொடுக்குறோம். ஈ சோரல் நின்றுத்து புதிய சோரை கிரியேட் ஆகுறு நக்கொரு நண்டே சீக்க சங்கட்டத்தில் தெல்ல திருப்தி கிட்டுரு எஞ்சதுன்ற எங்கு நல்ல சர்க்குலேஷன் ஆகும் பிளட்டு நல்ல ரூபத்தில் அது இதாகும். அது கொண்டது பெனிஃபிட்ஸு தாராளமாயிட்டுண்டு. ஸோ அது அனுபவிச்சங்க மாத்திரம் குந்துள்ளோம். ஸோ அது கொண்டு தைட்டுக்கிற நான் ஒத்தி ஒத்தி சொந்தோண்டுள்ளோம். பிளட் பேங்கில் சோரட குறத்தை உண்டுண்டு சொந்தோண்டுள்ள வாட்ஸ்அப்பில் விடுவிட நமக்கு நோக்க போயிட்டு கண்டிட்டாங்க இத்தனை யூனிட் பிளட் வேணும் அது வேணும் இது வேணும்ட்டு கூட சொந்தோண்டுள்ள. ஸோ ஒரு சமயம் நீங்கள் எந்திரா அகத்திய இன்னென்ட்டாயங்கு கால் ஆக்குறோம் இமீடியட்லி அதுக்கு பேனாயங்கத்த வவஸ்தை 100% நண்ட பாகத்தில் நின்றுத்தும் கூட ஆக்குறேன். ஸோ அதே போலமே சுத்தமுத்தலு குறையால் நல்லங்கிக்கிறாரு சோர கொடுக்க முன்னோர் பண்ணுறாங்க. அது எல்லா தர்மத்திலும் இந்துங்க ஐட்டிக்கும் முஸ்லீம் ஐட்டிக்கும் கிறிஸ்டியன் ஐட்டிக்கும் எல்லாரும் கூட அங்கலங்களை ஒரு எந்திர ஒரு சங்கம் தாக்கி திக்கிறார். ஆ சங்கத்தில் நின்றுத்தும் கூட சோர கொடுக்குற வவஸ்தை அது இதெல்லாம் ஆக்கிண்டே இருக்கிறார் ஐசபுலு. எல்லா விஷயத்தில் ஒரு ஆலோசனைக்கணும். ஸோ அதில் ஒரு விஷயத்தில் தெல் முன்னல் வரணும் சோர கொடுக்கோக்கு முன்னல் வரணும். எல்லாரும் மனசாக்கின்னு டைம் பிளட் பேங்கில் குறத்தை கண்டித்தமாயிட்டும் கூட பண்ணலை. இன்னிலங்கு ஓடி கழிக்கணும் ஆ ஹாஸ்பிட்டல்டே ஈ ஹாஸ்பிட்டலுக்கு ஈ ஹாஸ்பிட்டல்டே ஆ ஹாஸ்பிட்டலுக்கு அதுவா பரத்தில் போய் தாராயும் பெக்காக்கணும். இதெல்லாம் சொம்மேல் அனுபவிச்சங்கு கொண்டு அது கொண்டு பிளட் பேங்கில் சோரட குறத்தை இன்னல்ன்ற டைம் எந்த ஒரு ப்ராப்ளம் பண்ணலை. குறையால் பைசை கொடுத்ததால ஜாஸ்தி பைசை கொடுக்க அவரு சந்த அதுவும் ஒரு தலையில் பேய்க்கிறாரு. அதெல்லாம் தலையில் பேய்க்கண்டப்பா எஞ்சந்தன்ட்டா இங்கு நீங்கள் ஆகுற ஆரோக்கியவந்த வக்தியாக நீங்கள் எல்லாம் கூட சூக்தமாயிட்டு சோரை கொடுக்க உள்ளங்கி தோறும் தடிகட்டுண்டா கொடுக்குறோம். அதில் நின்றுத்து சொம்ம பெனிஃபிட் உண்டுன்னு சந்தைட்டுக்கிற பின்னம் பின்னம் சொந்தோம். ஸோ ஒரு சிறிய ஒரு விராம எடுத்துட்டுள்ள அதில் பின்ன காரியக்கிரமா முந்து வரையிறு கேட்டுன்னு வரையுது ரெடி சாருங்க 107.8 FM ரங்கு ரங்குரு சீவனா.

ശ്രോത്രുക്കളെ കേട്ടുകൊണ്ടുള്ള ഇത് റേഡി സാറും കുൻസീറോ 7.8 FM. ഇത് രംഗ് രംഗുരു ജീവന് മുണ്ടിയുണ്ടല്ലോ നാനിങ്ങളോ ആർജെ സൈഫുള്ള കുത്താർ രക്തദാന ഇതൊക്കെ സംബന്ധപ്പെട്ടത്തെ മുണ്ടിയുണ്ടല്ലോ. ഇപ്പം നാലക്കളി ജൂൺ 14 വിശ്വ രക്തദാനികളെ ദിനാണ്ട് കൂടെ ആചരണ ആക്കാറ്. സോ ഒട്ടാരത്തെ നമുക്ക് നോക്കു പോയിട്ട് കറണ്ടായെങ്കും ഈ രക്തഹീനത്തെ ഉള്ളെങ്കിൽ ടൈം ശരിയായിട്ട് ചോരക്കിട്ടില്ലെന്ന് കറണ്ടായെങ്കിൽ പ്രതി വർഷം എത്രമാ ആൽമാർ കൂടെ മരണ ഹൊന്തിയുണ്ടുള്ള ആയത് കൊണ്ടത്തെ ചെന്നോണ്ടുള്ളോ ആരോഗ്യവന്ത വ്യക്തിമാർ നിങ്ങളെ ചോരടോ രക്തഹീനത്തെ ഉളകണ്ടെങ്കിത്തു ആർക്ക് ചോരയുടെ അകത്യം ഉണ്ട് അങ്ങ് നിയമിതമായിട്ട് ദാനാക്കും. സോ ഇതിൽ നിന്നത്ത് ചുമ പ്രയോജനം ഖണ്ഡിതമായിട്ടും കൂടെ ഉണ്ട്. വിശ്വത്തിലെ ജാസ്തിയായിട്ട് ചോരയുടെ കുറത്തിൽ നിന്നത്ത് ബളലിയോണ്ടുള്ള എത്രമാ ആൽമാറുള്ളാർ ഞങ്ങളെ ഭാരതത്തിലുള്ള ദി ലാൻസെറ്റ് ജേർണലില് ഒരു പ്രകട ഒരു വരതി. സോ അതിലെ ഒരു പ്രകാരം എന്തെച്ചെങ്കിൽ പ്രതി വർഷം 41 ദശലക്ഷ യൂണിറ്റ് ചോരയുടെ കുറത്തെ അത് ഭാരത എതിരിസിയുണ്ടുണ്ട്. ആ ഭാരത എതിരിസി മൊത്തുകു പ്രതി ജില്ല പ്രതി രാജ്യം ഇത് എല്ലാം കൂടെ ഇൻക്ലൂഡ് ആകും. സോ അതിൽ ഞങ്ങൾ മാംഗ്ലൂർ ദക്ഷിണ കന്നഡ ജില്ല ഇപ്പുറത്തും ബ്ലഡ് ബാങ്കിൽ ചോരയുടെ കുറത്തെ എതിരിസിയുണ്ടുണ്ട്. ടൈമുക്ക് ശരിയായിട്ട് ചോര കിട്ടാത്ത കാരണം പ്രതി വർഷം ബേരെ ബേരെ

0: മാത്രമല്ല വൻപേര് കോരികേലത്തിന്റെ പുള്ളിയാണ് നാണ്ട പുള്ളിയായി ബുക്കണെ കോരികേലപ്പുണ്ണത് ഏരകള കൊട്ടി യാന നിക്കള സുന്ദരരെ മന്ദാര നിക്കൾക്ക് ഏനൊന്നുള്ള റേഡിയോ സാറൻ 107.8 FM റംഗ് റംഗ് ദപതി
1: ഒരു നരക വരുന്നില്ലേ
2: ബീറ്റ് ബോർഡ് ബീറ്റ് ബോർഡ്.